മേരി വണ്ടിയായി വഴി കൗനാനത്തെ വണ്ടിയായി കോഴി നാവോ നാവോ നേരാ സച്ചിയാ ബാദിശ കോ നാവോ നേരാ വാഹിഗുരു ജി കാ ഖാലസാ വാഹിഗുരു ജി കീ ഫതേ.